ഉപന്ദിഭിഹ് ദേഹമന്ദിഭിശ്ചൈ അശേഷേർജനൈഹ് തത്സർവകർമ്മകർത്തൃത്വ കാരോക്തൃത്വ അനുസന്ധാനപൂർവകം കാരയിഷ്യേ ച. ഇതി ശ്രീരാഘവേന്ദ്രാഖ്യതാകൃതമഞ്ജതാതസങ്കൽപഗദ്യം സ്യാത് പ്രീത്തൈർമാധവമദ്വയോ ഇതി ശ്രീരാഘവേന്ദ്രൈതി ശിരോമണിഭിഃ വിരചിതം പ്രാതസങ്കൽപഗദ്യം സമ്പൂർണം.